ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ്, നല്ലൊരു പ്രഭാതം ഞാൻ എൻ്റെ എല്ലാ ലിസ്ണേഴ്സിനും ആശംസിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർച്ചയും ഇവിടെ ലൈവായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു കാര്യം, വാട്ട് മേക്സ് യു ഹാപ്പി എന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം? ഡെഫിനറ്റ്ലി ചിലവരൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ ഒരു സ്നേഹത്തോടുള്ള ഒരു സമീപനം, നോട്ടം, അല്ലെങ്കിൽ ഒരു വാക്ക് എന്നൊക്കെ ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ ഒരു പ്രസൻസ്, എൻ്റെ ഒരു ടൈം പീരീഡ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്യുന്ന ഫാക്ടറാണെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയൂ. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: അങ്ങനെ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർജെ മീറ. വാട്ട് മേക്സ് യു മോർ ഹാപ്പി, അല്ലെങ്കിൽ വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ, ജീവിതത്തിൽ ഹാപ്പിനെസ്സോട് കൂടി ഇരിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ടെക്നിക്കുകളൊക്കെ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഇന്ന് എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു പോയിന്റ് ആണ്, മറ്റുള്ളവരിൽ നിന്നും നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, നമ്മൾ നമ്മളെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് നോക്കുക, നമ്മൾ നമ്മളെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാവുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? മല്ലയ്യ, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ നല്ല പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ട്രസ്റ്റ് മീ, അടിപൊളിയായിരിക്കും. നമ്മൾ നമ്മളെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് വേണ്ട വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് നൽകി കഴിഞ്ഞാണ്ടല്ലോ ലൈഫ് ചുമ്മാ ജിൽ ജിൽ വൈബ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മകരമാസത്തിൽ വേലി കെട്ടി ടപ്പ കല്യാണം.

Once again, a very warm welcome back, my dear and dearest beautiful listeners. Yes, you guys are listening to my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ട് കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദ്യം ഡയറക്റ്റ്ലി അങ്ങ് ചോദിക്കാൻ പോവുകയാണ് കേട്ടോ. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ്? ഐ റിപ്പീറ്റ്, 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങൾ അറിയാം എന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, ഒരു നുള്ള് ഹെൽത്ത് ടിപ്സ്, 1.5 കപ്പ് ഡോക്ടർ സ്റ്റോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് My Radio 90 FM ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ മാജിക് ലോജിക്.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. പത്മകുമാർ സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സാറിന്റെ വൈഫായിട്ടുള്ള സീതമ്മയുടെ ബർത്ത്ഡേ ആണ്. സോ സീത ചേച്ചി, വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പന്ന സമൃദ്ധിയും കൊണ്ട് സർവീശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കാട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. രജീഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രജീഷ ചേച്ചിയുടെ കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആണ്, ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. സോ ആമിക്കുട്ടി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഈ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സോ ആമിക്കുട്ടി, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

മഴക്കാലമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലോട്ട് ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരു അതിഥി ഉണ്ടാവും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. മഴ സമയമായി കഴിഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള പനികളൊക്കെ കുട്ടികളെ കയറി പിടിക്കും കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുക, പിറ്റേന്ന് പനി വരിക, ഒരു നാലഞ്ച് ദിവസം ലീവ് എടുക്കുക. ഈ ഒരു പ്രവണത പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രവണതയാണ്. പക്ഷെ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഈ പനിയുടെ സ്വഭാവം രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യമല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത രീതിയിലുള്ള വൈറസും പനിയും, അങ്ങനെ പനി മൂലം കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. ചിലപ്പോൾ ഈ പനിയുടെ ഇമ്പാക്റ്റ് ആയിട്ട് ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് ശാരീരിക പ്രശ്നങ്ങളും നമുക്കൊക്കെ വല്ലാതെ പിടിപെടാറുണ്ട് കേട്ടോ. നമുക്കതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: കാന്തക്കണ്ണകി, ഉനക്ക് നാ മിനിസ്ട്രിയിൽ ഇടം പാക്കുറേ. ദ ബാക്ക്ല പുഷ്.

ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്ന ഒരു പനിയാണ് വെസ്റ്റിനെയിൽ പനി. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ. ഈ വെസ്റ്റിനെയിൽ വൈറസ് മൂലം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് വെസ്റ്റിനെയിൽ പനി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രോഗബാധിത പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്ക് ഈ വൈറസ് സ്പ്രെഡ് ആകുകയും ഇനി വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാറ്റൊക്കെ കിട്ടട്ടെ എന്ന് വെച്ച് ജനലൊക്കെ തുറന്നിടും. ഈ ജനൽ തുറന്നിടുന്ന വഴി ആ കൊതുകളൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മളെ കയറി ഒന്ന് കടിക്കും. വല്ലാത്ത സ്നേഹപ്രകടനമാണല്ലോ. അതുമൂലം നമ്മളിലേക്ക് ആ വൈറസ് ബാധിക്കും. അങ്ങനെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് കേട്ടോ. ഇത് നേരിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പനിയൊന്നുമല്ല. പക്ഷേ ഉണ്ടല്ലോ, ഇതിന് പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് പനി വരും, നല്ല തലവേദന, ശരീരവേദന, ക്ഷീണം, ചിലപ്പോൾ ചർമ്മത്തിൽ ചുവന്ന പാടുകൾ എന്നിവയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു കാര്യം. മിക്ക ആളുകൾക്കും രോഗം ഗുരുതരമാകാറില്ല. എന്നാൽ വയോധികർക്കും അതുപോലെ തന്നെ ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ രോഗത്തിലൂടെ സാധിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ ഓൺ മോർണിംഗ് ബെൽ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും ഹിറ. സംസാരിച്ചുകൊണ്ടിരുന്നത് വെസ്റ്റ് നെയിൽ പനിയെ കുറിച്ചാട്ടോ. കൊതുക് കടിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതിരോധ മാർഗമായിട്ട് വെസ്റ്റ് നെയിൽ പനിയിൽ പറയാനായിട്ടുള്ളത്. വീടിനും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുക, അതുപോലെ തന്നെ കൊതുക് വല ഉപയോഗിക്കുക, പൂർണ്ണമായ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് മൂലം നമുക്ക് കൊതുകടിയിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ വെസ്റ്റ് നെയിൽ പനിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. കൊതുകുകളെ നിയന്ത്രിക്കാം, അതുപോലെ തന്നെ വെസ്റ്റ് നെയിൽ പനിയെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിനായിട്ട് നമ്മളും കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരും അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

രോഗങ്ങളെ കുറിച്ചുള്ള അറിവും മുൻകരുതലുകളും നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കൂട്ടോ. ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിനായി ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. സംസാരിച്ചുകൊണ്ടിരുന്നത് വെസ്റ്റിനെയിൽ പനിയെ കുറിച്ചായിരുന്നു. ഈ വെസ്റ്റിനെയിൽ പനി ആദ്യമായി കണ്ടെത്തിയത് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലെ വെസ്റ്റിനെയിൽ മേഖലകളിലാണ്. ഇന്ന് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ ആഗോള ആരോഗ്യരംഗം ഈ രോഗത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വെസ്റ്റിനെയിൽ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ നിലവിൽ വ്യാപകമായിട്ട് ലഭ്യമല്ലാട്ടോ. അതിനാൽ പനി, കടുത്ത തലവേദന, കഴുത്ത് വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നേരത്തെയുള്ള ചികിത്സയും വിശ്രമവും രോഗം ഗുരുതരമാകുന്നത് തടയാൻ സഹായിക്കൂട്ടോ. തിരിച്ചുവരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ചെറിയ മുൻകരുതലും വലിയൊരു സംരക്ഷണമാണ്. കൊതുകുകളെ അകറ്റാം, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മീറ. വെസ്റ്റ് നൈൽ വൈറസിന്റെ സ്വാഭാവിക വാഹകരായി പലയിനം പക്ഷികളെയും കണക്കാക്കാറുണ്ട്. രോഗബാധിത പക്ഷികളെ കടിക്കുന്ന കൊതുകുകൾ പിന്നീട് മനുഷ്യരിലേക്കും മറ്റ് ജീവികളിലേക്കും വൈറസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് പക്ഷികളുടെയും കൊതുകുകളുടെയും ആരോഗ്യ നിരീക്ഷണം രോഗനിയന്ത്രണത്തിൽ പ്രാധാന്യമാണോ? വെസ്റ്റ് നൈൽ പനി പോലുള്ള കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വീടും പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കുക, കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നിവ സമൂഹത്തെ കൂടുതൽ സുരക്ഷിതരാക്കുന്നു. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കുറേ കുറേ കുറേ കാര്യങ്ങളിൽ നമുക്ക് പ്രിവെൻഷൻ എടുക്കാനായിട്ട് സാധിക്കും. കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം തിരിച്ച് വീണ്ടും കേട്ടുമുട്ടാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ജോയിൻ ചെയ്തിരിക്കുന്ന മോർണിംഗ് ബില്ലിലേക്കാണ് വിത്ത് മീ ആർഷി മീറ യെസ്. നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാനുണ്ട് എന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടി

അങ്ങനെ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ് ഗൈസ്, ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണി ആവർ ആയിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഞാനിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് എൻ്റെതായിട്ടുള്ള കുറച്ച് മീ ടൈമിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാ, ഞാൻ എൻ്റെ കമ്പനി തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്സോടുകൂടി കാണുന്ന ഒരു ഫാക്ടറാണെന്ന്. ഡെഫിനറ്റ്ലി നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് നിന്റെ കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റൊരാൾ നിന്നെ സ്നേഹിക്കണം, മറ്റൊരാൾ നിന്നെ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. മറ്റൊരാൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വല്ലതും അർത്ഥമുണ്ടോ? മല്ലയ്യ, ഒരിക്കലും ഇല്ല കേട്ടോ. സോ നമ്മൾ നമ്മളെ ഹാപ്പി ആക്കി കൊണ്ടു നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് തന്നെ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറേയും കൂടെ കാര്യങ്ങളെ സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷ. തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും, അങ്ങനെ കുറേയേറെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹാപ്പിനെസ് എന്നൊരു ടോപ്പിക് കയറി വന്നു കേട്ടോ. എടുത്ത വഴിക്ക് ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, വാട്ട് ഇസ് യുവർ ഹാപ്പിനെസ്? പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ അതിന് ഒറ്റ വാക്കിലും മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അങ്ങനെയൊക്കെ പറയാൻ പറ്റിക്കഴിഞ്ഞാല് ശരിക്കും അതൊരു അതിശോക്തി തന്നെയാണ്. കാരണം നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട സിനിമ കാണുമ്പോ, ഇഷ്ടപ്പെട്ട ഗെയിംസ് കളിക്കുമ്പോ, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോ, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുമ്പോ, കിടന്നുറങ്ങുമ്പോ, ചിലപ്പോ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ, അങ്ങനെ കുറേ കുറേ കുറേ ഡയമെൻഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് സത്യത്തിൽ ഈ ഹാപ്പിനെസ്. കേൾക്കുമ്പോ തന്നെ നല്ല സുഖമുണ്ടല്ലേ. നമുക്ക് ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

കേട്ടോ. സോ നമ്മള് പറഞ്ഞുകൊണ്ട് വന്നത് ഹാപ്പിനെസിന്റെ കാര്യമായിരുന്നു. നമുക്ക് ലൈഫില് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് വേറെ ആരെങ്കിലും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മള് സന്തോഷമായിട്ടിരിക്കണെങ്കില് നമ്മൾ തന്നെ വിചാരിക്കണം. ലൈഫിൽ നമുക്ക് പല പല ശീലങ്ങളുണ്ട് അല്ലെ. സങ്കടപ്പെടുന്നതൊക്കെ ചിലർക്കൊരു ശീലമാണ്, ചിലർക്ക് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശീലം. ഇതിന് രണ്ടിനകത്ത് ഏത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സന്തോഷിച്ചിരിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫില് നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊരു കാര്യങ്ങൾ വന്നാലും അതിനെ സന്തോഷത്തോടു കൂടിയിട്ട് ചിരിച്ച മുഖത്തോടു കൂടിയിട്ട് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം സങ്കടപ്പെടേണ്ടി വരില്ല. എന്തൊക്കെ നടന്നാലും ശരി, അതിനെ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാല് പിന്നെ എന്തിനാ ലൈഫിൽ വിഷമിക്കേണ്ട ആവശ്യം. തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

കായിക പ്രേമികൾ, ഫുട്ബോൾ ലവേഴ്സ് കാത്തിരുന്ന ആ ഒരു ദിവസം നാളെയാണല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നാളെ മുതൽ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് 20 വരെ എന്നും ഇതേ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. എവിടെ നോക്കിക്കഴിഞ്ഞാലും അർജന്റീനയുടെ ഫ്ലെക്സ്, പോർച്ചുഗലിന്റെ ഫ്ലെക്സ്, ഫ്രാൻസിന്റെ ഫ്ലെക്സ്, ബ്രസീലിന്റെ ഫ്ലെക്സ് എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ മെസ്സിയാണ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും താരം. ഈ ഒരു പ്രാവശ്യം കൂടിയാണ് മെസ്സി ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് എവിടേക്കാന്ന് വല്ല നിശ്ചയമുണ്ടോ? 3 രാജ്യങ്ങളായിട്ടാണ് നടക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടേക്കാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേണം ഉത്തരം അയക്കാൻ. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നതിന്റെ കൂട്ടത്തില് എന്തും കൂടി മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി.

മഴ തുടങ്ങി മഴക്കാല രോഗങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ പുതിയൊരാളും കൂടി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. സാധാരണ നമുക്ക് ഈ മഴക്കാലത്ത് വരുന്ന ഡെങ്കും എലിപ്പനിയും അതുപോലെ H1N1 എന്നൊക്കെ മാറിയിട്ട് ഇത്തവണ വെസ്റ്റ് നൈൽ പനി കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തില്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എറണാകുളം ഭാഗത്ത് രണ്ടുപേരാണ് ഈ ഒരു പനി ബാധിച്ചിട്ട് മരിച്ചിട്ടുള്ളത്. ഡെങ്കു മലേറിയ ഒക്കെ പരത്തുന്ന പോലെ തന്നെ കൊതുകുകൾ തന്നെയാണ് ഇതിന്റെ സ്പ്രെഡിങ് ഏജൻസ്. എന്താ ഈ വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തുകൊണ്ടാണ് ഇത് പകരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പനി വരുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

അല്ലെങ്കിൽ ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാല് എല്ലാ പനിയുടെയും പുറകിലുള്ള കറുത്ത കൈകള് കൊതുകളുടെയാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഈ ഒരു വെസൈൽ ഫീവറിന്റെയും പിന്നിലെ ആ കറുത്ത കൈകൾ ക്യൂലക്സ് കൊതുകുകളാണ് കേട്ടോ. പ്രധാനമായിട്ടും പക്ഷികളിൽ കാണപ്പെടുന്ന ഫ്ലാവി വൈറസ് വിഭാഗത്തിൽ പെടുന്ന വെസ്റ്റ്നൈൽ വൈറസ് ആണ് ഇത്രേ ഈ ഒരു പനിക്ക് കാരണമാവുന്നത്. രോഗബാധിതരായിട്ടുള്ള പക്ഷികളിൽ നിന്ന് കൊതുകുകൾ വഴിയാണ് മനുഷ്യരിലേക്ക് ഇത് പകരുക. അതല്ലാതെ ഒരു തൊടലിലൂടെയോ ശ്വാസത്തിലൂടെയോ ഒന്നും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കും ഇത് പകരില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്നാൽ നമ്മൾ രക്തദാനം ചെയ്യുക, അവയവദാനം ചെയ്യുക, ഇതൊക്കെ വഴി അപൂർവമായിട്ട് പകരാറുണ്ട് ഇത്രേ. ഇത്തരം പനിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ജപ്പാൻ ജ്വരത്തിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇത്രേ. അപ്പൊ ഈ ജപ്പാൻ ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നല്ലേ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് വെസ്റ്റ് നൈൽ ഫീവറിന്റെ കാര്യമായിരുന്നു. ഈ വെസ്റ്റ് നൈൽ ഫീവർ ചിലർക്കൊക്കെയാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ രോഗനിർണയം എന്ന് പറയുന്നത് ചിലരുടെ കാര്യത്തിലെ വെല്ലുവിളിയാവാറുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന പനി, കടുത്ത തലവേദന, ശരീരവേദന, പേശി വേദന, ഓവറായിട്ടുള്ള ടയർഡ്നെസ്, തലചുറ്റല്, വൊമിറ്റിങ്, ലൂസ് മോഷൻ, സ്കിന്നിന്റെ മുകളിൽ കാണുന്ന ചുവന്ന തടിപ്പുകള്, ഇതൊക്കെയാണ് ഇത്ര കോമൺ ആയിട്ട് ഈ ഒരു വെസ്റ്റ് നൈൽ ഫീവറിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഏജ്ഡ് ആയിട്ടുള്ളവരിലും അതുപോലെ തന്നെ റെസിസ്റ്റീവ് പവർ കുറവുള്ളവരിലാണ് ഇത് കുറച്ച് സിവിയർ ആയിട്ട് എഫക്റ്റഡ് ആവാറ്. ഈ ഒരു ഫീവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫീവറിന് ആന്റിവൈറൽ മെഡിസിൻസും വാക്സിനുകളും ഒന്നും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിലുള്ള വിശ്രമം, നന്നായിട്ട് വെള്ളം കുടിക്കലും അതുപോലെ പനിക്കും ശരീരവേദനയ്ക്കുള്ള മരുന്നുകൾ യൂസ് ചെയ്യലും തന്നെയാണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

കൊതുക് കടി മൂലമുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിനും ഏതൊരു പനിക്കും പരിഹാരം എന്നുള്ളത് കൊതുകിന്റെ കടി കൊള്ളാണ്ട് രക്ഷപ്പെടുക എന്നുള്ളതിനെയാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സോ കൊതുക് കടി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് വെസ്റ്റൈൽ ഫീവറിനെ അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കൊതുകിന്റെ നശീകരണ ലോഷനുകള് നമ്മുടെ ദേഹത്ത് പുരട്ടി കൊടുക്കുക, ശരീരം മുഴുവനും മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വെയർ ചെയ്യുക, കൊതുക് വല ഉപയോഗിച്ചിട്ട് അതിനുള്ളിൽ കിടന്നുറങ്ങുക, ജനലുകളായാലും വാതിലുകളായാലും നെറ്റ് സ്ഥാപിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടാ മതി. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടു പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് സമ്മതിക്കരുത്. പൂച്ചട്ടികളാണെങ്കിലും ടയറുകളാണെങ്കിലും ബക്കറ്റുകളാണെങ്കിലും അതിലൊന്നും വെള്ളം നിൽക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. മഴവെള്ള സംഭരണികൾ മൂടി വെക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രങ്ങൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഈ വെസൈൽ വൈറസ് ചില സമയത്ത് തലച്ചോറിനെ ഡയറക്റ്റ് ആയിട്ടും അതുപോലെ നമ്മുടെ വെയിൻ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് കുറച്ചധികം ശ്രദ്ധ ഈ ഒരു ഫീവറിന് നമ്മൾ കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്കാണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ.

മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോ ഇത്തവണത്തെയും താരം എന്നുള്ളത് റെയിൻകോട്ട് ആണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ദ വൈബ്രന്റ് കളേഴ്സിലാണ് റെയിൻകോട്ടുകൾ ഇറങ്ങിയിട്ടുള്ളത്. അതും നമ്മുടെ 80 രൂപ മുതൽ 100 രൂപ വരെ വിലയുള്ള ആ കോട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകര്. ഞങ്ങളും ഇത്തവണ ഒരു 3-4 എണ്ണം ഇതേ സംഭവം സ്റ്റോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ള, ഒരു പച്ച, ഒരു ഓറഞ്ച്, ഒരു വയലറ്റ്, ഒരു മഞ്ഞ. നല്ല കളർഫുൾ ആയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നിന്ന് കഴിയുമ്പോൾ എന്ത് രസമാണല്ലേ. സോഷ്യൽ മീഡിയ ആണെങ്കിൽ റെയിൻകോട്ട് ഇട്ടുള്ള വീഡിയോസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുക. സ്റ്റേറ്റ് യുണ്ട് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടെറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ട്രാൻസ്പെറന്റ് റെയിൻകോട്ടുകളുടെ പോലെ തന്നെ ഇത്തവണ ട്രെൻഡ് കയറി പിടിച്ചിരിക്കുന്നത് ട്രാൻസ്പെറന്റ് കുടകളാണ് കേട്ടോ. ഇത്തവണ കുടയും സ്റ്റൈൽ ഐക്കണായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് നമുക്ക് വെറും അവശ്യ വസ്തുവായിട്ട് മാറിയിരുന്ന ആ ഒരു കുട ഇന്നതാ ഔട്ട്ഫിറ്റിന്റെ ഒക്കെ ഭാഗമാണ്. ട്രാൻസ്പെറന്റ് അംബ്രല്ലകളും ആർട്ടിസ്റ്റിക് പ്രിന്റുകളുള്ള പോപ്പ് കളറുകളുള്ള മിനിമൽ ഡിസൈനുകളൊക്കെയുള്ള കുടകളാണ് ഇത്തവണത്തെ ഫാഷനിലെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. എന്തായാലും കാണാൻ സംഭവം സ്റ്റൈലിഷ് ആണ് കേട്ടോ. മഴ കൊള്ളുകയും വേണ്ട, നല്ല അടിപൊളിയായിട്ട് ചെത്തി നടക്കാനും പറ്റും. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ വാട്സാപ്പ് നമ്പറിൽ എനിക്കൊരു കംപ്ലൈന്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് വേറൊന്നുമല്ലായിരുന്നു, എന്തുകൊണ്ട് ചക്കഗുരുവിന്റെ ഗുണങ്ങൾ പറഞ്ഞപ്പോ ചക്കഗുരു വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റത്തിന്റെ റെസിപ്പി പറഞ്ഞു തന്നില്ല എന്ന് ചോദിച്ചിട്ടായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ ചോദിച്ച ആൾക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ലിസണേഴ്സിനും വേണ്ടിട്ട് ചക്കക്കുരു വെച്ചിട്ടുള്ള അടിപൊളി വടയുടെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചക്കഗുരുവിന്റെ പുറത്തെ വെള്ളത്തോലൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് 4-5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിക്കുക. വെള്ളം വാർത്ത് കളഞ്ഞിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. പരിപ്പുവടയുടെ ഒക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അതിലേക്ക് സ്വല്പം അരിപ്പൊടിയോ കടലപ്പൊടിയോ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു വടയുടെ ഷേപ്പ് കിട്ടാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഒന്നും നോക്കാനില്ല, കയ്യിൽ സ്വല്പം എണ്ണ തടവിയിട്ട് ഈ കൂട്ടിൽ നിന്നും ചെറിയ ഉരുളകൾ എടുത്ത് ഒന്ന് വടയുടെ ആകൃതിയിലാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. സംഭവം സെറ്റാണ്. കഴിക്കുമ്പോൾ അറിയില്ല ഇത് ചക്കക്കുരു ആണ് എന്നുള്ളത്. അത്രമാത്രം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചക്കക്കുരു വെച്ചിട്ടുള്ള വടയുടെ റെസിപ്പിയാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടെറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റിന് ഇതുവരെയായിട്ടും ഉത്തരം അയക്കാത്തവർക്ക് വേണ്ടിയിട്ട് ചോദ്യം റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫിഫ വേൾഡ് കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റ് നാളെ തൊട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഫിഫ വേൾഡ് കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം. ഇത്തവണ 3 രാജ്യങ്ങളിലായിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് അത് എന്നുള്ളതായിരുന്നു ചോദ്യം. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചിട്ടാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേണം അയക്കാൻ. അയക്കുമ്പോൾ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി ഇട്ട് മെൻഷൻ ചെയ്യണം. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 1 മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാണ്, ലൈഫില് സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങള്, നമ്മളെ നമ്മളാക്കുന്ന കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞാല് ലൈഫ് അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ്സിലേക്ക് വഴിവെച്ച ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വഴിവെച്ച സന്ദർഭങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്, അതെന്നും മനസ്സിലുണ്ടാവുക, അവരോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ, ഇറ്റ്സ് മീ ആർജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹே ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கெட்டறிஞ்சு கொண்டு கூட லஞ்ச் பிரேக் அடிச்சுண்ட் அரிசே தீராஜ் ஜானகி இதவிடத்திட்டுண்ட் கிருதியா கிருதியா சமயத்து தென்னி எதக்கையோட பரிபாட்டிஸ் எல்லாரும் ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ പലരും ഓഫീസിലോ വീട്ടിലോ കോളേജിലോ ലഞ്ച് ബ്രേക്കിലായിരിക്കും ഉള്ളൂ അല്ലേ. ചിലർ ഈ കുട്ടുകാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ചിലർ ഒറ്റയ്ക്ക് ഫോൺ സ്ക്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ തിരക്കേറിയ ജീവിതത്തില് പലപ്പോഴും ഈ ഭക്ഷണം കഴിക്കുന്നത് ഒരു ടാസ്ക് ആയിട്ട് തോന്നാറുണ്ട്. അതായത് നമ്മൾക്ക് സമയമില്ലാത്ത സമയത്ത് ബ്രഞ്ചായിട്ടൊക്കെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാറുണ്ട് അല്ലെ, ഫുഡ് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കഴിക്കണല്ലോ എന്ന് ആലോചിച്ച് നമ്മള് ആ ഒരു സമയം കൈ പിടിച്ച് കഴിക്കുന്നതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ മുൻപ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നൊക്കെ പറയാം, അതിന് മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ വണ്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദേ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശോരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഈ ഭക്ഷണം നമ്മൾ ബ്രഞ്ചായി കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും പിന്നിൽ ഒരുപാട് സ്നേഹവും പ്രയത്നത്തിന്റെയും കഥയുണ്ടല്ലേ. ഇപ്പൊ വീട്ടിൽ അമ്മയുടെ കൈപുണ്യമാകാം, അല്ലെങ്കിൽ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് പാചകം ചെയ്യുന്ന ഒരാളുടെ അധ്വാനമാകാം. അതുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പടക്കാനല്ല, നന്ദിയോടെ വേണമല്ലോ അത് കഴിക്കാനായിട്ട്. അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബ്ലെസ്ഡ് ആണ്. നമ്മൾ ആഗ്രഹിച്ച ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട്. എല്ലാത്തിനും ഉപരി നമ്മുടെ ഹെൽത്ത് വേണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നല്ല ഫുഡ് കഴിക്കണല്ലേ. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക. എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു സൈഡിനായിട്ട് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് വേണ്ടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശോരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന വേൾഡ് കപ്പ് അങ്ങനെ എത്തിയില്ലേ. ഇനിയിപ്പോ എല്ലാവരുടെ വീട്ടില് നിങ്ങൾ ഇത് കാണുക അതായിരിക്കും ഉള്ളൂ. എസ്പെഷ്യലി സിംലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ടി വി വെക്കുമ്പോ സിംലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമോട്ടിനായിട്ടൊരു തല്ലുപിടുത്തം അത് നിർബന്ധമായിരിക്കും ഉള്ളൂ അല്ലേ. ഇനിയിപ്പോ നല്ല കുറച്ചു നാളത്തേക്ക് ആ ഒരു തല്ലുപിടുത്തം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ആ ടീം ജയിക്കും ബി ടീം ജയിക്കും എന്നുള്ള ഒരു മത്സരമായിരിക്കും ഉള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും ദൈവം നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള എസ്പെഷ്യലി ഈ വേൾഡ് കപ്പ് ഒക്കെ കാണുന്ന

എല്ലാവർക്കും വളരെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്താണ് ഏതാണ് എന്ന് ഞാൻ പറയാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം, 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ്? നമ്മുടെ ഈ കൊല്ലത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ് എന്നുള്ളതാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ ഇന്ന് പറയുന്ന മൂവിക്ക് ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഐ തിങ്ക് ചില വേർഡ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ ക്രീഞ്ച് എന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന നടന്മാരോ നടിമാരൊക്കെ പഴയ കാലത്തെ മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കാണാറായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നയൻറ്റീസിലെ പിള്ളേർ ആ ഒരു സിനിമ പഴയ കാലത്തെ മൂവീസ് ഒക്കെ കാണുമ്പോൾ അവർക്ക് സോ ഇന്ന് എന്തായാലും നമ്മൾ ഇന്ന് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതായത് 1980s മലയാള സിനിമയിൽ നർമ്മത്തിന്റെ പുതിയ തലങ്ങൾ സൃഷ്ടിച്ച ഒരു ചിത്രത്തെ കുറിച്ച് ഏതാണ് എന്താണ് എന്നൊക്കെ പറയാം. അതിന് മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.4 കേട്ടറിഞ്ഞുകൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ ഇന്ന് പറയുന്ന മൂവി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ എക്കാലത്തെയും ജനപ്രിയ കോമഡി ചിത്രങ്ങളിൽ ഒന്നായ മഴ പെയ്യുന്നു മതലം കൊട്ടുന്നു എന്ന ചിത്രത്തെ കുറിച്ചാണ്. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ടതാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ രചിച്ച ഈ ഒരു ചിത്രം 1986 പുറത്തിറങ്ങിയത്. അതുപോലെ അതിൽ നമ്മുടെ ലാലേട്ടൻ മുകേഷ്, ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ എന്നിവരുടെ മികച്ച ഹാസ്യ പ്രകടനങ്ങൾ ഈ ഒരു ചിത്രത്തെ ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാക്കുന്നു. അതുപോലെ തന്നെ ഇന്നും മലയാള സിനിമ പ്രേമികൾ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും കാണുന്ന കോമഡി ചിത്രങ്ങളിൽ പഴയ കാലത്ത് 90s നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് അല്ലേ. ഏതായാലും ഇതിന്റെ കഥയിലേക്കൊക്കെ വരുന്നതിന് മുൻപായി കുറച്ച് ബ്യൂട്ടിഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മഴ പെയ്യുന്നു, മതലം കൊട്ടുന്നു. ഓരോ സിനിമയെ കുറിച്ച് പറയുമ്പോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഫ്രണ്ട്സിനൊക്കെ ഓരോ സ്റ്റിക്കർ അയച്ചു കൊടുക്കുമ്പോ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ജഗതി ശ്രീകുമാർ ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ. അതുപോലെ തന്നെ ഓരോ സിനിമയിലെ ഐ ആം ദ ആൻസർ അങ്ങനെ പറയുന്ന ഇംഗ്ലീഷിലുള്ള കുറച്ച് ഡയലോഗ്സ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ചില രംഗങ്ങളുടെ ആ ഒരു ബീറ്റ് ആയാലും BGM ആയാലും നമ്മൾ അവിടെ ഇവിടെ കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാല് ആ ഒരു സിനിമയിലെ ചില ഭാഗങ്ങളും അല്ലെങ്കിൽ അതിന്റെ ബീറ്റ് ഒക്കെ നമ്മൾ എവിടെങ്കിലൊക്കെ വെച്ച് കേട്ടിട്ടുണ്ടാവും. സോ നമ്മുടെ കഥയിലേക്ക് വരുമ്പോ അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ മാധവനായി നമ്മുടെ ശ്രീനിവാസിനും അതുപോലെ തന്നെ ഡ്രൈവറായി നമ്മുടെ ലാലേട്ടനെയും കാണിക്കുന്നുണ്ട്. ഇരുവരും കൂടി ഒരു പെണ്ണ് കാണാനായിട്ട് പോകാണ്. തന്റെ ഭാവി വധു ശോഭയെ നേരിട്ടറിയാനായിട്ട് ഡ്രൈവറായിട്ടാണ് മാധവൻ ശ്രീനിവാസൻ പോകുന്നത്. അവിടെ നിന്നാണ് കഥ മാറി പറയുന്നത്. എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ആയുള്ള പാടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മഴ പെയ്യുന്നു, മുതലം കൊട്ടുന്ന ഓരോ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രീനിവാസിന്റെ കഥാപാത്രം ആദ്യം ഡ്രൈവറായി വരുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു വീട്ടിലെത്തുന്നതിന് മുൻപ്, പെണ്ണ് കാണുന്നതിന് മുൻപ് തന്നെ ഒരു മാറുന്ന ആ ഒരു തീരുമാനം മാറ്റാണല്ലേ. പക്ഷെ ആ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും വിചാരിച്ചത് ശ്രീനിവാസൻ ഡ്രൈവറും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനാണ് അമേരിക്കയിൽ നിന്ന് വന്ന്, അങ്ങനെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണയൊക്കെയാണ്. ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ആരാണ് യഥാർത്ഥ ഡ്രൈവർ എന്നും അതുപോലെ തന്നെ ആരാണ് ശരിക്കും പെണ്ണ് കാണാനായിട്ട് വന്നേ എന്നൊക്കെയാണ് പറയുന്നത്. കഥ പറയുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിലെ കോമഡി എലമെന്റ്സും അതുപോലെ തന്നെ ചില പ്രകടനങ്ങളൊക്കെ അത് എടുത്ത് പറയണം. അതുപോലെ തന്നെ നമ്മുടെ എക്കാലത്തെയും ക്ലാസിക് കോമഡി ചിത്രങ്ങളിൽ ഒന്നാണല്ലേ. ഈ ഒരു ഉച്ച നേരത്തെ എല്ലാവരും കൂടി ഒത്തിരുന്ന് നമ്മൾ ചില പഴയകാല മൂവീസ് ഒക്കെ കാണാറില്ലേ. അതിന് പഴയകാല മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. എന്തായാലും നല്ല നല്ല ഓർമ്മകൾ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് കൂടി ട്യൂൺ ചെയ്യുന്നുണ്ടാവും. പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. തെന്നിന്ത്യൻ സിനിമാ ലോകം ഇന്നും നെഞ്ചിലേറ്റുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പ്രേമം തിയേറ്ററുകളിൽ എത്തിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 8 വർഷമെങ്കിലും ആയിട്ടുണ്ടാവൂലേ. ചിത്രത്തിലെ നായകന്മാരായ സായ് പല്ലവി ആയാലും മനുപ്പമ്മ പരമേശ്വരനായാലും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാകുന്നത്. കാരണം തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടത്തിൽ സായ് പല്ലവി തണലായി വന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പെയിന്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞിരിക്കുന്നത്. വർണ്ണങ്ങളാണല്ലേ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറെ ശ്രദ്ധേയമാകുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കൊക്കെ കാണല്ലേ പ്രതീക്ഷിക്കാതെ വരുന്ന സൗഹൃദങ്ങൾ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടും അതുപോലെ തന്നെ ചില ഓർമ്മകളാണ്. ഏതായാലും ആ ഒരു ഓർമ്മകൾ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: സിംഹമലയും കാട്ടിൽ തുണയോടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഈ ഒരു മാസം സിനിമ പ്രേമികൾക്ക് ഏറെ ആവേശം നൽകുന്ന നിരവധി ചിത്രങ്ങളാണല്ലേ റിലീസിനൊരുങ്ങുന്നത്. ആക്ഷൻ, ഡ്രാമ, കോമഡി, ത്രില്ലർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി പ്രേക്ഷകരെ ആകർഷിക്കുന്ന കഥകളാണ് വരുന്നത്. ഓരോ ആഴ്ചയും പുതിയ സിനിമകൾ എത്തുന്ന ഒരു തിരക്കേറിയ മാസമായിരിക്കും ഇത്. ആ ഒരു പ്രതീക്ഷയിലാണല്ലേ നമ്മുടെ സിനിമാ ലോകം. ഇപ്പോൾ മലയാള സിനിമയിലും മറ്റ് പ്രധാന സിനിമ ഇൻഡസ്ട്രികളിലും പുതിയ ആശയങ്ങളുമായി വരുന്ന ചിത്രങ്ങൾ വലിയ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഓരോ സിനിമയും പുതിയ അനുഭവങ്ങളും പുതിയ കഥാപാത്രങ്ങളാണല്ലേ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചില ചിത്രങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും, ചിലത് നമ്മളെ ചിരിപ്പിക്കും, ചിലത് ഹൃദയത്തിൽ തൊടും. സിനിമാ ലോകം വീണ്ടും സജീവമാകുന്നൊരു സമയമാണിത്. ഏതായാലും പുതിയ മൂവീസിലേക്കൊക്കെ വരുന്നതിന് മുൻപായി കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ഒരു മാസം സിനിമാ പ്രേമികൾക്ക് വലിയ പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞു. കാരണം നിരവധി ചിത്രങ്ങളാണല്ലോ എത്തുന്നത്. അതായത് വരവ്, വരാഹൻ, ടിക്കി ടക്ക, ബാലൻ, കരാട്ടെ ചന്ദ്രൻ, ഡോൾബി ദി നേഷൻ, ഡിസ്കോ, ബ്രോക്കോഡ് എന്ന സാക്ഷാൽ ദൈവം, കൂടാതെ സർദാർ 2, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളാണല്ലോ ഈ ജൂണിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ ആയാലും ത്രില്ലർ ആയാലും കോമഡി ആയാലും എല്ലാ ജോണറിലുള്ള സിനിമകളാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ ഒരു മാസത്തിൽ റിലീസിന് എത്തുന്നത്. ഇപ്പോൾ ചിലത് വളരെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും, ചിലത് വളരെ ലളിതമായതായിരിക്കും, ചിലത് വിനോദത്തിലൂടെ ചിരിപ്പിക്കുന്നതായിരിക്കും, ചിലത് പുതിയ ആശയങ്ങളുടെ പ്രേക്ഷകരെ ആകർഷിക്കുന്നതായിരിക്കും. എന്തായാലും ചിലത് കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഏറെ ആകാംക്ഷയാണല്ലേ. എന്തായാലും ഈ ഒരു മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മൂവി ചോദിച്ചു നിങ്ങൾ ഇതായിരിക്കും പറയുന്നുണ്ടാവുക. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ ഞാൻ കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾ കൂടി വയ്ക്കുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. Stay tuned to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരഞ്ജ് ചടങ്ങിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: Qué infame. മുഖം അത്ര പോരാൻ തോന്നുന്നല്ലേ.
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?

0: ദേ ദാസന്റെ വിജയന്റെ ദുബായ്
1: സിഐഡി എസ്കേപ്പ്.
2: ആദിത്യമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു ചോദ്യത്തിന്റെ കാര്യം മറന്നുപോയതാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർക്കൊക്കെ വേണ്ടി അതൊന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പൊടി തട്ടിയെടുക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. നമുക്കപ്പോ ഒന്നും കൂടി ആ ഒരു ചോദ്യം എന്താണ്, ഏതാണ് എന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചിട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയെല്ലാം വെച്ചിട്ടാണ്? സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയോട് അടുത്തിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം ആകാറായി. ശരിക്കും പറഞ്ഞാല് പോവാനായിട്ട് താല്പര്യമില്ല. പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ എന്ത് സമയമല്ലേ പറയാനാണെങ്കിൽ നമ്മളെ സമയമൊന്നും നോക്കാതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ഹോട്ട് സീറ്റ് വിട്ടുകൊടുക്കേണ്ട സമയം ആയതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ നമുക്ക് നാളെയുണ്ട് സമയം, നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. ഒരുപാടുണ്ട് പറയാനായിട്ട്, ഇന്നത്തെ ആയാലും നാളെ പറയാനുള്ളതായാലും എല്ലാം കൂടി ഞാൻ നാളെ കൃത്യ സമയത്ത് തന്നെ ഒരു പൊടി പൊടിക്കും. അവിടെ നിങ്ങളും റെഡി ആയിട്ട് തന്നെ വരും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയില് ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. എല്ലാവരും ഹാപ്പി ഡ്രിങ്ക്, സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു ഗീച്ച,
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, ഗുഡ് ഈവനിങ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ മിനിയാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇനിയുള്ള 3 മണിക്കൂർ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നമ്മുടെ 3/4 ദിവസവും കഴിഞ്ഞുപോയി. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷകരമായി പോയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയിട്ടില്ലെങ്കിലും ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അപ്പോൾ നമ്മൾക്ക് കുറേ കടമ്പകൾ കടന്നിട്ടാണ് ഒരു എയിമിലേക്ക് എത്തുക. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പോയി എന്ന് വിചാരിച്ച് വിഷമിക്കുകയേ വേണ്ട. നമുക്ക് വീണ്ടും നല്ല ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത സോങ്സിലേക്ക് കടക്കാം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ മിനി.

Welcome back to Last Bench. This is RJ Mini. You are listening to My Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നമ്മൾ സക്സസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്നതല്ല കേട്ടോ. നിരന്തരമായ പരിശ്രമം, എഫേർട്ട്, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ എല്ലാം വേണം. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മൾ തന്നെ എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കീപ് ഓൺ ട്രൈയിങ്. ദിസ് ഇസ് RJ Mini, My Radio 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം on Last Bench.

ഉറക്കത്തിൽ കാണുന്നതല്ല കനവ്, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ്. ഇത് ആരുടെ വാക്കുകളാണെന്ന് നിങ്ങൾക്കറിയാമോ? വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് ആർ ജെ മിനി. നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം മുൻ രാഷ്ട്രപതി മാത്രമല്ല, ശാസ്ത്രജ്ഞനും കൂടിയാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ലളിത ജീവിതവും വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും കൊണ്ട് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം നേടി. ഇന്ന് എനിക്ക് അദ്ദേഹം എഴുതിയ ഒരു ബുക്കിനെ പറ്റിയാണ് എന്റെ ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ മിനി.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് ആർ ജെ മിനി, മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്കിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതെ, സ്വപ്നങ്ങളുടെ ശക്തി. ഡോക്ടർ APJ അബ്ദുൽ കലാം ചെറുപ്പം മുതൽ വലിയ സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയായിരുന്നു. സാധാരണ കുടുംബത്തിൽ ജനിച്ചെങ്കിലും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഉയർന്നു. ഈ പുസ്തകം നമ്മെ സ്വപ്നങ്ങൾ കാണാനും അതിനായി പരിശ്രമിക്കാനും പ്രചോദിപ്പിക്കുന്നു. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം ഇനിയും കുറെ വിശേഷങ്ങൾ നമ്മൾക്ക് പങ്കുവെക്കാം. ദിസ് ഇസ് RJ മിനി, മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to Last Bench. This is RJ Mini, My Radio 90 FM. കേട്ടറിഞ്ഞും കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് വിങ്സ് ഓഫ് ഫയറിനെ കുറിച്ചായിരുന്നു. ഈ ഒരു പുസ്തകത്തിനകത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയുമാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. ശരിക്കും നല്ല അധ്യാപകരും പഠനത്തിനുള്ള ആകാംക്ഷയും അദ്ദേഹത്തെ ശാസ്ത്രലോകത്തിലെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. അറിവ് ജീവിതം മാറ്റാൻ കഴിയുന്ന ശക്തിയാണെന്ന് പുസ്തകം വ്യക്തമാക്കുന്നു. അപ്പോൾ ആ പുസ്തകം ഒന്ന് വായിക്കാൻ ശ്രമിക്കണേ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ RJ മിനി.

ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ പ്രശ്നം പരാജയത്തെ നേരിടാനുള്ള ഒരു വിഷമമാണ്. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ആർ ജെ മീനി. വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്കിൽ നമ്മൾക്ക് പരാജയത്തിൽ നിന്നും എങ്ങനെ വിജയത്തിലേക്ക് എത്താം എന്നുള്ള ഒരുപാട് മെസ്സേജസ് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ പല പരാജയങ്ങളും നേരിട്ടെങ്കിലും ഡോക്ടർ കലാം ഒരിക്കലും പിന്മാറിയില്ല. ഓരോ പരാജയത്തെയും വിജയത്തിലേക്കുള്ള പാഠമായി അദ്ദേഹം കണ്ടു. പരാജയം ജീവിതത്തിന്റെ അവസാനമല്ലെന്നും അത് മുന്നേറ്റത്തിനുള്ള വഴിയാണെന്നും ഈ പുസ്തകം പഠിപ്പിക്കുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ മിനി.

ദേശസ്നേഹവും സേവന മനോഭാവവുമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മിനി, മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ഇന്ത്യയുടെ പുരോഗതിക്കായി തന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ അബ്ദുൽ കലാം. രാജ്യത്തെ ശക്തിപ്പെടുത്തുവാൻ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. യുവജനങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പുസ്തകം പ്രചോദനം നൽകുന്നു. വിങ്സ് ഓഫ് ഫയർ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ബുക്ക് തന്നെയാണ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ മിനി.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ മിനി. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്കിനെ കുറിച്ചായിരുന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടത് ലാളിത്യവും വിനയവുമാണ്. വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. എല്ലാവരോടും വിനയത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു. വലിയ വിജയങ്ങൾ നേടിയാലും ലാളിത്യം നഷ്ടപ്പെടുത്തരുതെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു മസ്റ്റ് റീഡ് ബുക്കാണ്. സോ നിങ്ങൾ എല്ലാവരും ഈ ബുക്ക് വായിക്കുമെന്ന പ്രതീക്ഷയോടെ കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ മിനി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ മിനി മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഫേമസ് റൈറ്ററിനെ കുറിച്ചാണ്, പൗലോ കൊയ്ലോനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. അദ്ദേഹം ബ്രസീലിൽ നിന്നുള്ള ഒരു ഫേമസ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ, പ്രസിദ്ധീകരണങ്ങൾ എല്ലാം പല ഭാഷകളിലായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയധികം പ്രചോദനം നൽകിയ പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ മിനി.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ മിനി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പൗലോ കൊയ്ലോനെ കുറിച്ചായിരുന്നു. സ്വപ്നങ്ങൾ, ആത്മവിശ്വാസം, ജീവിത ലക്ഷ്യം എന്നിവയാണ് അദ്ദേഹത്തിന്റെ രചനകളിലെ പ്രധാന വിഷയങ്ങൾ. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വായനക്കാരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ എഴുത്ത്. ലളിതവും മനോഹരവുമായ ഭാഷയാണ് പൗലോ കൊയ്ലോയുടെ രചനകളുടെ പ്രത്യേകത. ചെറിയ കഥകളിലൂടെ വലിയ ജീവിത സത്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ മിനി.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് ആർ ജെ മിനി, മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പൗലോ കൊയ്ലോ എഴുതിയ ലോക പ്രശസ്ത നോവലാണ് ദ അൽക്കെമിസ്റ്റ്. സ്വന്തം ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി യാത്ര തിരിക്കുന്ന ഒരു ഇടയ കുട്ടിയുടെ കഥയാണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം. ഈ ബുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സ്വപ്നങ്ങളെ പിന്തുടരുക, ആത്മവിശ്വാസത്തോടുകൂടിയും പരിശ്രമത്തോടുകൂടിയും ഏത് പ്രതിബന്ധത്തെയും മറികടക്കാമെന്ന് നോവൽ വ്യക്തമാക്കുന്നു. കൂടാതെ തന്നെ ലളിതമായ കഥയിലൂടെ സൗഹൃദം, സ്നേഹം, പ്രതീക്ഷ, അനുഭവങ്ങളുടെ വില എന്നിവയെക്കുറിച്ചുള്ള വലിയ സന്ദേശങ്ങൾ പുസ്തകം നൽകുന്നു. എല്ലാവരും പൗലോ കൊയ്ലോയിന്റെ ഈ ബുക്ക് വായിക്കാൻ മറക്കരുതേ. നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. കുറച്ച് പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ദിസ് ഇസ് ആർ ജെ മിനി, മൈ റേഡിയോ 90 FM. ലാസ്റ്റ് ബെഞ്ചിൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജി മിനിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്നാണല്ലേ 3 മണിക്കൂർ കടന്നുപോയത്. എന്തായാലും എൻ്റെ ഗുഡ് ബൈ ഇവൻറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഓർക്കുക, ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടുണ്ടാവുന്നതല്ല, ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കീപ് ഓൺ ട്രൈയിങ്, കീപ് ഓൺ ട്രൈയിങ്. അതുകൊണ്ട് തന്നെ നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങുക, അത് പ്രാവർത്തികമാക്കാനായി യൂണിവേഴ്സ് സഹായിക്കട്ടെ. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം ആർ ജെ മിനി. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.

കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു പൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ി നാട്ടിലെ മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു

കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടുവ